ഹമകശ്വരം എക്കുറവ്വാഫാവ മനതിക്കകും തിമനു റസ്കലാംഗെ ഇൻസാനാ ഹെദ്ദവീമെ എയ് ഏന ഇംതിഹാൻ കുറവുമട്ടക്കെ ഫഹെ ഖംഫതംഗ് ഇവേ ലൊലഫ് എന്ന മീഹോ കംഗാ തിമനു റസ്കലാംഗെ ഏന ലെവ്വീമേ.

0: بما غفر لي ربي وجعلني من المكرمين.
1: അംഗവാണിത് തിബ സുവർഗെ അവണ്ണാഷെ ഏന ബുണാണിത് തിമംഗെ വെരിരസ് കലാംഗെ തിമന്നായ ഫാഫ ഫുസവ മാ കുറവ ഫാവ മീഹുംഗെ തെരയിൻ എ കലാംഗെ തിമൻ ലെവ്വിഗെ തിമംഗെ കൗമുഗെ മീഹും ദണ്ണാണെ നമ കിഹാ രംഗളു ഹെയ്യേ.

അതി താളഫിലി ഫുമലെവേ ഹുട്ടെ ഫഹെ എഹാറും എവരെങ്കെ വെരിരസ് കലാങ്കെ ഹദ്രത കവ്വളുതക്കും അവസ് അവഹ നുക്കുമെഗെന്താണെത്തെ.

ആയി കദുറു റുഖായി അതി അണ്ണാറുവേ ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏ ജിന്നിനായി ഇൻസിനേ ഫഹെ തിയ ദെബാ മീഹും ദൊഗുക്കും ഇൻകാറു കുറണി തിയ ദെബാ മീഹുംഗെ വെരി റസ്കലാങ്ങെ നിഅമത്തഹുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തക്കങ് ഹെയ്യെ. فيهن خيرات حسان هيوكم بدو ريتي امبين اتنتانغا وي. فبأي آلاء ربكما تكذبان. اي جني ناي انسي نيب فهي تيا دباميهم دوغوكو انكار كوراني തിയ ദെബാ മീഹുംഗെ വെരി റസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകം ഹെയ്യെ. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം. എയ് ഫേലിഗെ തകുഗ ഫറുദ വെവിഗെം വ ഹൂറുൻ തകകെ. ഫബിഅയ്യ ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏ ജിന്നിനായി ഇൻസിനേ ഫഹെ തിയ ദെബാ മീഹും ദൊഗുക്കോ ഇൻകാറു കുറണി തിയ ദെബാ മീഹുംഗെ വെരി റസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകം ഹെയ്യെ. ലം യത്മിസ്ഹുന്ന ഇൻസു ഖബ്ലഹും വലാ ജാൻ. എവരെങ്കെ കുറിൻ ഇൻസിയക്കുവെസ് അതി ജിന്നിയക്കുവെസ് എക്കമ്പലുങ്ക ബീഹിഫയന്നുവേ. ഫബി അയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഏ ജിന്നിനായി ഇൻസിനേ ഫഹെ തിയ ദെബാ മീഹും ദൊഗുക്കോ ഇൻകാറു കുറണി തിയ ദെബാ മീഹുംഗെ വെരി റസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകം ഹെയ്യെ. മുത്തകിഈന അലാ റഫ്റഫിൻ ഖുദ്റിൻ വഅബ്ഖരിയിൻ ഹിസാൻ. ഫെഹികുലാഗെ ബാലിസ് തകുഗ ലെങ്കിലാഗിൻ അതി മഖ്മൽഗെ ഗൊദടി തകായി രീതി ദൂല തകുഗ തിബേ ഹാലുഗെ.